മക്കൾ മധ്യ തരും കെ സന്തു ചെറി വേസി ആകാശവാണി ഇംഫാൽഗി കംഗ്ലാ ചെന്നൽദിനി നസിനിമിതാം പുംതരുക മിനി നിഫു കുങ്ങി തരുംദ തംജരി ഇരുമം പത്മാവതി ദേവിദഗി കുനും ഇഷയമതി യൈ ഭീംബാൽഗി ലീലാ മച്ച ദുനാൻബി ലീലാ ഇബ എം ഡി അബ്ദുൽ മാലിക് പുതൗപദ തെങ്ബാംബ അതോപം സുഭാസന്ദ്ര തൗരം പുതൗപ മൈവം ഇഷാകാന്ത ആകാശവാണി ഇംഫാൽ ഹൗസഗയുകി പുംതരേ മഖായ് താരി മണിപുരിത പാവ് താവിരസി.